0: ആതരാന്നെ ആസന കരി നങ്കം നേര തരപ്പോ നേരോ പയ്യോ മേവറി തന്നെ മേവാക്കിയ മേവറി കൊയ്കോ തരപ്പോൻ മെയ്യ
1: ിയാത്തേക്കിയാത്തേക്കിയാന്തോണത്തിരിക്കണക്കാം
2: Ay, ya, ya mona ko tikira ino ko mai na. Na kon mo wata na kain na naus. Na sinan ni kapen, sibun. Puna. Oh. Ako yung kain doon biyo e mayat. Na sinin na manasina, kain na naus. Kurana puna o kaina naus. Nakon nako ya kaina naus nakon wintake na puna che ne kiato I no ya kawari makau. Kaya rita yung kinigang mga maninaren daw rawali no naus ari. Ako kain trikiyan e puna tayo. Oh, no ya ta indi di ne ne ya sem kai. Ma te kira ina pa na na di ana ana di pa ina ti ta ka ka pa na pun karau. Oh, ina ko indi na wage.